ആകാശവാണി പുതുച്ചേരി, നേരം 7 മണി. തിരയിസയിൽ മേട്ടുകുടി തിരപ്പടത്തിലിരുന്ന് മനോ ഇസ്രത് സിർപ്പി കുഴുവിനോട് ചേർന്ന് പാടിയ പാടൽ കേൾക്കാം.

0: കച്ചതത്തപ്പറ
1: കച്ചതത്തപ്പറ
0: വല്ലിനമാം
1: വല്ലിനമാം
0: ഞങ്ങനമന
1: ഞങ്ങനമന
0: മെല്ലിനമാം
1: മെല്ലിനമാം
0: ജരലവഴല
1: ജരലവഴല
0: ഇടയിനമാം
1: ഇടയിനമാം